സത്യം ജ്ഞാനമനന്തം ബ്രഹ്മം സത്യം ജ്ഞാനമനന്തം ബ്രഹ്മം സത്യം ജ്ഞാനമനന്തം ബ്രഹ്മം

മനസ്സിനെ ഛേദിച്ച മാടലന്തുന തീപി മനസ്സിന് ഛേദിച്ച മഞ്ചി കാതിദി നീക്കു മച്ചഗാനി മച്ചലേനി ബ്രതുകേ മഹിളോന ചെല്ലുരാ മച്ചലേനി ബ്രതുകേ മഹിളോന ചെല്ലുരാ വിനുടു ഭാരതീയ വീരസുതുടേ.